പ്രഭുസോയെ കൈകൊടുപ്പാർ ബ്രഹ്മകേ ദാസ് തിനോഹോബത്താത്തംബർഗാസ് കൈകോട് താത്തകേ ബേത്തെ സദാ ഹരേ കോ നേത്രേ കൈകോട് നാമ രസ് പീമേ അമർ പഹേ സാധി ജീവേ.